0: അപവിശ്വാസകർ നബിരഹസ്യ പ്രകാശകരമു.
1: സ്വാമി വാസ്യ കുത്തുസേക്ക, സ്വാമി വാസ്യ ഉത്താനുസേക്ക, സ്വാമിനി ഉപവാൻസേ നവത വടിനസേക്ക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാ തപ്യപുട പുതകരം ഉപഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാനട്ട് അപസുദുസാൻ വശിൻ സൽക്കീമകന അപ്യൊബട്ട തുതിപുതമു. ക്രിസ്തുൻ മഹാൻസിഗെ ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബനലിസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഉപകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ത് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ. ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകി അപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്രുവാൻ കുത്സ്യാലാന്ത് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖ്യന്ദവാഗത മാനവ അപസ്യാലാന്ത് ദയനുക്കം പാകല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റു കലശീലു ശുദ്ധവന്തയിന്ത് സമഗ അപതി സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ. തവത ഉൻഹാ സമഗ ഉപട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ. ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബോഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു സാമേന്ഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗദ വനസേക്വാ
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻ ഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട് സോസ്രവേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗി പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര ആയിട്ട് സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപ്പി പ്രാർത്ഥന കരണോ ഈ സമഗമ ഒബ സിറ്റിന തനസിട്ട് മിമ നാളികാവ മകിൻ അപ്പ പവത്തു എമ ദിവ്യ പൂജാവട്ട് സഹഭാഗ്യു സീലുദിനാട്ടത് സ്വാമിൻ മഹൻസിഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലുദിനാട്ട് ജേസു പീഠായി
2: ഒബ ഏ സവന്തുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത് ദേവമേദുരേദി പസുകിയ ദിനക പവത്തല്ലത് ഇരുദിന ദിവ്യ പൂജായ ആഗേതായി പട്ടികതകലേ സുനിൻ പ്രനാന്തു ഒബട കഥാകല മാമ രജിത ഹേരത് ഒബ സെനറ്റ് ജേസു പിഹിട്ടായി.